0: നാടക്ക് മിഞ്ഞ എടമേര് പറപ്പൊക്കെ പുള്ളി കെത്തി ചിട്ടിയല്ല
1: നേരെ കെത്തതെന്നെ കെത്തി ചിട്ടത്ത് ആച്ചെങ്കി നീടെ കൊതിമോണ്ട വർക്ക് പിടണ്ടല്ല ആദര തിങ്ക ബാത്തെങ്കി പുള്ളി മനക്ക് വന്ന് ബുദ്ധിലല്ല മലയെ പുടിപ്പൊക്കെ വണങ്ങന പുള്ളി നിലന്ത് പുണ്ടാന പിഞ്ഞ കൊണ്ട് വന്ന് അട്ടിച്ച് ഇക്കത് കത്തുവ ഉറുപ്പൊക്കെ കത്തുവ അലിഞ്ചി ചയാന്നുണ്ണ
0: നാനും ഭയപ്പെടിച്ച് നീനും അണ്ണിയ ഈ നടുവേ അവൻ എണ്ണുന്ന തക്കൊന്നും കേപ്പില അവൻ നങ്ങ മംഗല കഴിച്ചതേ തപ്പാച്ചി അവൻ ശരിയാണ് ഞങ്ങളുടെ ആളു രണ്ടും ശരിയുണ്ട്
1: താനും നിങ്ങൾക്ക് എണ്ണുന്ന അവങ്ക ഇച്ച പെരിയ മംഗല കഴിപ്പത് പോകണ്ടാന്ന് നിങ്ങ കേട്ടില്ലേ ഇക്ക നോട്ടി ഓറ് കെലസ ശരിയായിട്ട് മാടൂലേ മാടുച്ചിടുവതും ഇല്ല നിങ്ങ ചൊക്ക് ചിട്ട് വെച്ചിരാ നട തക്കല്ല ഇക്ക അവങ്കത് നായി വലിവിട്ട പോലെ
0: മെല്ലെ എണ്ണ പോജി അവങ്ക കേട്ടു ഇഞ്ഞാച്ചി മനര മോന്തായ പാർവനക്ക് അവൻ ബായി പഠിപ്പ
1: നിങ്ങ ഇന്നനെ നട ബായി മുച്ചിട്ടിട്ട് അവൻ എണ്ണനെ തക്ക് കേക്കത്തായി ഏഴ് ഗണ്ട ആച്ചു ഇഞ്ഞു എത്തിയില്ലല്ല
0: എന്നു മാടോ നങ്ങളുടെ കാലവേ ബോറെ ഇക്കത്തെ മക്കളുടെ കാലവേ ബോറെ നങ്ങക്കൊക്കെ ഓതൊക്കെ മനസ്സിഞ്ചൊക്കെ മനര പരിസ്ഥിതി ശരിയില്ലാത്തുണ്ട് ഞങ്ങളുടെ അപ്പ ഓങ്കക്ക് ഞങ്ങളെ ഓച്ചുള്ള കഴിഞ്ഞില്ല ഞങ്ങളും ശരിയായിട്ട് ഓതൊക്കെ കഴിഞ്ഞില്ല ആച്ച ഞങ്ങളുടെ മക്ക തന്നെയാ ഓതുന്ന മക്ക
1: അല്ല ഇങ്ങ എന്ത് എണ്ണുരാ ഓതിത്ത് എണ്ണേന്റെ മണ്ടേല് വെച്ചോ കൈവാ നങ്ക അങ്ങക്ക് ഒന്ന് എണ്ണൊക്കാകവാ ഇങ്ങ എന്നെ മാടി ഇന്നലെ അവങ്ക നാൻ ബുദ്ധി എണ്ണോക്ക നാൻ അടുക്കി വെച്ചിട്ടേ ഈ സ്ഥിതിക്ക് എത്തി എല്ലാം മാടി കൊടുത്തിട്ടു നിങ്ങ ബേല് തോട്ടത്ത് നയിപ്പത് തപ്പിട്ടില്ല മൈമളെ കെട്ടു ചെങ്ങിയു നാൻ ചിത്തിൽ ബേവതു തപ്പിട്ടില്ല എല്ലാം ഞങ്ങളുടെ കർമ്മ
0: ബോജി നീ എന്നെങ്ങനെ ചെടിമാടിയവിയാ ചെന്ന നാൾ പോച്ചെങ്കി എല്ലാം ശരിയാപ്പാ
1: എല്ലി ശരിയാപ്പ് മംഗലായിട്ട് മൂന്ന് കാലാച്ചി അവന്റെ യോഗ്യതയ്ക്ക് മക്കമരിയായി സംസാരമാടോക്ക് കഴിഞ്ഞിട്ടില്ലേ അന്തോ ബതുക്ക് മാടോളൂ ബതുക്ക് നിങ്ങ തോട്ടക്ക് പോണ്ടു നിന്നിരല്ല പോയിട്ട് ബാരി നാക്കു അടുകയാണ്ടു.

0: നീടെ ബാലുബന്ധ പൊള്ളിനെ നമ്പിയണ്ടൊക്കെ ഉദ്ധാര അങ്ങ കെല കൈയിട്ടനെ അളുക്കണ്ടിയാക്കൂ. അതും ശരിയായിട്ട് നീനു എത്ത് മൂടിട്ടപ്പറ പോയേണ്ടിപ്പനക്കെ പോയേണ്ടിപ്പിയ. അതും ശരിയായിട്ട് നീടെ പൂബാലി പൊണ്ണു ശരിയുണ്ട്. എന്ത് എണ്ണിയ നീന്ന് ഇച്ചപ്പെരിയ എന്നെങ്ക അപ്പൊ തോട്ടക്ക് പോയേണ്ടിയെന്ത്? കണ്ണു പുട്ട് അമ്മ നോട്ട് 9 ഗണ്ട ആയിരത്ത്.
1: അമ്മ നീ നന എച്ചക്ക് പോണെങ്കി ബയ്യ് ആശിനട പൊണ്ണറ ബക്കി തക്ക് പോരക്ക് പോക്കത്തെ. അവളും നീട മതിരി ഒരു പൊണ്ണായിട്ട് ബാക്കി ബന്ധിയാല നീക്ക് കൊത്തിരട്.
0: നോട്ട് ഇവന്റെ പൊണ്ണര ബഗ എണ്ണൊക്കെ ഉരി ബന്ധിർത്ത് ദേവലോകത്തിന് ഇഞ്ചി ബന്ധവള പാപ്പ അവക്കൊന്നും എണ്ണൊക്കാക നേരേരാ. നാനു പൊണ്ണെ അവളു പൊണ്ണെ അവളു നാടമാതിരി ബാക്കി ബന്ധവളെ ആച്ചെങ്കി അവ ഒരു പൊണ്ണര കോലത്ത് ഉണ്ടാ ബാക്കിയമ്മനെ പത്മനക്കെ കളിപ്പ പോട് നീന്ന് വടിയ അവ നീട തക്ക് എക്കേങ് ബല തന്ത.
1: ഇക്ക നീ കഥല്ല എന്നങ്ക അമ്മ നാക്ക് കെല വൈപ്പ തിമ്പക്ക് എന്ത മാടിയ എണ്ണു അമ്മ.
0: ഓ ഇവ ചെറിയ കുഞ്ഞി ഇട്ടു കൊടുക്കണ്ടല്ലോ ഒട്ടിച്ചുട്ട് വെച്ചേ ബോണ്ടെങ്ക് ബിസി മാടിയെന്ന് തിന്ന് നാക്ക് കെൽസ ഉണ്ട്.
2: എന്ത പോജി പൊലാക്കലെ നിങ്ങടെ കലാട്ടെ ഊർക്കൊന്തായി ബായി പഠിപ്പിയല്ല
0: ബാരി ഇങ്ങ ഒബ്ബ ബാക്കി ഇഞ്ചത്ത് ഇച്ച നേരം അവന്റെ കൂടെ ബായി പഠിച്ചിട്ട് നടത്തോണ്ടേ ആറോ കായത്ത് ഇഞ്ഞി നിങ്ങളുടെ കൂടെ പോരെ പൊറപ്പടെ പൊക്കൊണ്ടോ.
2: അമ്മ തായി ചെന്ന മുണ്ടത്തിപ്പ്യ താരവോ നീടെ ബായിക്ക് പുട്ടുമൊക്കെ കൈയിട്ടിട്ട് ആ പുണ്യത്തായി കിട്ടിച്ചെങ്കി അവടെ കാലക്ക് മൂന്ന് കുരി അഡ്ഡ പുത്രുവെഞ്ച്
0: അഡ്ഡ പോയിര അഡ്ഡ അഡ്ഡ പോണ്ട നീളാവേ പുത്രി.
1: അമ്മ നീ ബായി പഠിച്ചണ്ടേ പരപ്പറാന്ത് എണ്ണിയണ്ട് ഇപ്പ്യ അല്ല നാക്ക് ബിസി ആയിട്ട് ഒട്ടിമാടി തപ്പിയ
0: ബോണ്ടെങ്കി തിന്ന് ഇല്ലെങ്കി ബുടു നാക്കെന്നണ്ടി
2: എന്നങ് പോജി നീ നമ്മുടെ കൂടെ ഇന്നലെ കളിപ്പ്യ ഇന്തള്ള നാളെ അവങ്ക് താണ്ട തപ്പുര അറിയുവാപ്പ അക്ക അവനാ അവനേ തിദ്യേട് പോപ്പ.
0: എക്ക അവന്റെ തപ്പുറ അറിവാപ്പോ എക്ക അവന അവൻ തിദ്യോതോ ആ ദേവക്കേ ഗൊത്ത് നാ മാറിന കർമ്മ നാൻ ബൂടിത്തേ ബൂടുണ്ടോ അല്ല ശരി കൈക്കാൽ കത്തിയെന്ന് ബാരി നാൻ ഒട്ടി ബിസി മാടി തപ്പി.
2: നീൻ തിന്തുരഞ്ചി തോട്ടക്ക് പോറാ ആ എടപിടിങ്ങി ആളുന്ന കമ്പവിട്ടിത് ബേലി സെരിമോടെ ബുട്ടിയെ കൂടെ ആ പാപ്പു പോജപ്പണ്ട ആള് തോലുന്ന് മന്തിപ്പ ദണ്ടാളു എണ്ണിത്ത് മാറിന ജോഡിയുടെ പോലെ ഇപ്പ എന്തേങ്ങുണ്ട് എടോട്ട് മാടിവാ ബെരിയ തിന്തിത്ത് നീൻ പോരാമ്മ ദേവി
1: ആച്ചി പപ്പ ഇക്ക പോപ്പി.
0: അവൻ പോണനൊക്കെ നിങ്ങ അവൻ പോപ്പാന്ന് നമ്പിത്തുണ്ടെങ്കി അച്ചിക്ക് നിങ്ങ തിന്തുരുഞ്ചി അവനെ കൂട്ടിയണ്ടേ തോട്ടക്ക് പോയി
2: ആട് നീ എണ്ണനൊക്കെ ആട് പോജി.
3: അല്ല ചുപ്പക്കെ നീന് ഇന്നനെ നല്ലോട മാതിരി കളിച്ചക്ക നങ്ക എക്ക ഉദ്ധാരാപ്പന്ത് നീനെ ചെന്ന ജ്ഞാനമാട് നങ്ങക്ക് വലിയ ആസ്തി ഒന്നും ഇല്ല ദണ്ട് മക്ക അതിലു മൂടി കുഞ്ഞിര കറച്ച് ജാസ്തി ഇപ്പ നീന് സത്യധർമാന്ത് നടന്നക തലപത്തുവാ.
4: ഇക്ക എന്താ ചിന്ത രേഖവീര നിങ്ങ ആ മായവന്റെ മനക്ക് പോയിട്ട് ബാത്തിങ് മതി നടക്കൂടെ ജകളക്ക് കാൽ കെർത്തണ്ട് പപ്പീര അവ നിങ്ങക്ക് എന്ത് ഊതി തപ്പോന്ത് ദേവക്കേ ഗൊത്ത്.
3: നാന് അവിടെ മനക്ക് പോന്നത് നീക്ക് സ്വപ്ന പുതത്താ നീക്ക്
4: നാക്ക് സ്വപ്ന പോത് പോണ്ട നാക്ക് ഗൊത്താപ്പ ഏത് പുത്തുലു ഏത് പാമ്പുണ്ട്
3: നീന് ദേവീര അവതാരനോട്ട് എല്ലാ ഗൊത്താപ്പക്ക്
4: നിങ്ങ ചായത്തെ ഇപ്പിര ആ മാട്ടക്കർത്തി മായ ഉണ്ട സാഹസം മാറിന പിഞ്ഞ അതിങ്ങഞ്ഞു മിഞ്ഞ രാജബുദ്ധിയും ചെത്ത് അവിടെ മനര ബരിയ പോയിട്ട് ബന്ധതേ ദാടിങ്ങര കൂടെ ജകളക്ക് മാടത്ത് പോച്ചെങ്കി നിങ്ങ കാപ്പില നോട്ടി ഞങ്ങളുടെ നല്ലങ്കേ എണ്ണോ അവിടെ മനര ബരിയ നിങ്ങ മൂടിടത്തി കേട് കേത്തര മാടിത്ത് ആണ്ട സാപ്പ ഇന്തെല്ലാം നാളെ തട്ടത്തിപ്പില്ല.
3: അല്ല നാന് നീക്ക് എന്ത് എണ്ണിയത് ഇച്ച കുത്ത ഭാഷണ കൂടിത്തുള്ളിയ
4: നിങ്ങ അക്കലെ എന്ത് എണ്ണിയെന്ത് ആ ചായല അർത്ഥായിത്ത് നാൻ മോശം മാടിയുണ്ട് 10 ജനയുടെ ദുഡ് തിന്തണ്ട് ബതുക്കൊണ്ടു ആ ദുഡില് ഞങ്ങളുടെ കുഞ്ഞ മക്കളെ ചാക്കുവൊക്കെ അപ്പം തന്നെ എണ്ണേ.
3: ഈ ജഡമണ്ടേക്ക് അച്ചക്കച്ചു അർത്ഥാച്ചല ഇന്നത്തെ കാലത്തില് സത്യധർമ്മക്ക് കാലയില്ല എല്ലി മണ്ട പൊജി സമ്പാദന മാടോ അല്ലി നെമ്മതിര ബതുക്കുണ്ട് നീക്കല്ല ഇത് എല്ലി അർത്ഥാപ്പ്.
4: അല്ല നിങ്ങളുടെ മനസ്സ് എന്നെങ്ക ഇച്ചക്ക് മട്ടിക്ക് പാളിത്തരത്ത് ഗ്യാനം മാടുവാന്ത് നല്ലൊരുക്കിക്ക് നിങ്ങളുടെ ഒരു ജാഗയില്ല മൊനിയാന്ത് ആ പാപ്പ ഞങ്ങളുടെ ബല്യമനെ ചോട്ടുപാവണ്ട ചോന്തൊക്കെ കിട്ടിച്ചി നന്ന കണ്ടിട്ട് ഗോളോന്ന് മൊരട്ടത്ത്
3: എന്തെങ്കിലും എണ്ണച്ചാവാ
4: എണ്ണത്തിപ്പാ നിങ്ങളെ ഒരച്ച ഗുണഗാനം അടിച്ചി അങ്ങക്ക് ഉള്ള ഓരേക്കര ജാഗക്കു നിങ്ങ കേസ് ഇട്ടിരോലോ അത് നങ്ങക്ക് കൂടോണ്ടുന്ത് അതിനോ ബൽച്ചണ്ടൊക്കെ ഒടിയല്ലാത്ത ആ പാപ്പത്തെ പൊണ്ണി എല്ലിക്ക് പോപ്പ.
3: ചുബക്കേ പോലത്തതെല്ലാം പാലിന്ന് ഗ്യാനം അടത്തെ അവണ്ടാ ആസ്തിന അവിടെ ഓടിയ കുടിപ്പൊക്ക ദുഡിലെത്തിപ്പൊക്ക നങ്ങക്ക് മാറിത്ത് നാടപ്പ് അണ്ണന്റെ മോണ്ട കഷ്ട കണ്ടിത്ത് ഒരു ഏക്കറെ ജാഗത്തിനോ 30 പട്ടി ഭൂമിനോ ആ ചോട്ടുക്ക് നീന ചെന്ന ചായക്കണെ വെച്ച ബയ്യഞ്ച നാക്ക് താന്ത് കൊടുത്തത് അതുപോലെ ഒരു മൂടി കുഞ്ഞി അവങ്ക ഇഞ്ചാങ്കായിത്ത്.
4: അയ്യോ ബാ നാക്ക് നിങ്ങടാ അതേ നാട മാവന്റെ വിഷയം ഗൊത്തില്ലത്തതാ ഇടീ ഊരേ അയങ്ങളത്തെ മനസ്സിനെ ഇഞ്ചിത്തില്ലാന്ത് എണ്ണിയണുണ്ട്
3: ഇക്ക കൊത്താച്ചാ നാടപ്പ ഇച്ച നല്ലവന്ത്.
4: ഓ നല്ലയങ്ക ഭാരി നല്ലയങ്കായിട്ട് ഇഞ്ചിലോ അക്ക നിങ്ങടെ അപ്പ ഊര് മുടിയ ഇക്ക നിങ്ങ ഒക്ക മുടിയ ഇതേ നിങ്ങളുടെ നല്ലർക്കൊക്കെ കിട്ടണ ബിരുദ് ഈ നീച്ച സമ്പാദന എച്ചക്ക് നാളെ എത്തുവാന്ത് അപ്പ അതേ നാട മാവ വൈങ്കി വൈങ്കി ബായിക്ക് നീര് പൊടു ചത്തലി നിപ്പു കൊടുപ്പൊക്കെ ഊർക്കാര ബയ്യക്ക് നിന്റെ നാ ഗൊത്തില്ലയാ അന്തലി നിങ്ങ നാക്കേം തോന്നോക്കുള്ള
3: നോട്ട് നാട് അപ്പന്റെ വിഷയ നീന പറയത്തെ അന്ത് നാട് അപ്പ

0: ആയിട്ട് അമ്മാട്ടണ്ട വിന്ധ്യാദേവയ്യ, കാളപ്പ് മനക്കാറ് ചങ്കേട്ടിര കുമാർ സോമണ്ണ, ചുബക്കി അയണ്ട പൊണ്ണ് മുണ്ടിയോണ്ട ധരണി ജഗദീഷ്, മായവ് മനക്കർത്തി കിക്കേരിയണ്ട ലീല അയ്യപ്പ, വള്ളി മന്നര ആള് കോട്ടേര പൂണച്ച കോപ്പു. കൂടിയാടുന്ന എല്ലാ കൂട്ടുകാർക്കു ഇച്ചക്ക് നേരം കേട്ടെടുത്ത് ആകാശവാണിയ എല്ലാ ശ്രോതൃകൾക്കു ഒമ്പഴ്ച കൂട്ടത്തിന് പരവായിത്ത് ഒന്നെ അർപ്പിച്ചിടുവി. നാണ് സുബിദാർ മേജർ ബിദ്ദണ്ട നാണി ദേവയ്യ.
1: നാടക കടിരല സങ്കലന സന്തോഷ് കെ എൻ. ഈ കൂടി ഇന്ത്യത്തിരക്കുടവസരി കാര്യക്രമ തീർന്നത്.